നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. സംസ്ഥാനത്ത് തീവ്ര മഴ തുടരുന്നു. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മുകളിലായി 5.8 km ഉയരത്തിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപമുള്ള ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങൾക്കും മുകളിലായി 4.5 km ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ പൊതുജനങ്ങൾക്ക് ജാഗ്രത

നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതാണ്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ കാലടി പാലം ബഹിഷ്കരണ സമരം മൂലം യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. പാലത്തിന്റെ ഇരുഭാഗത്തും ബസുകൾ ട്രിപ്പ് അവസാനിപ്പിച്ചു. യാത്രക്കാർക്ക് പാലത്തിലൂടെ നടന്ന് മറുകരയിലെത്തി യാത്ര തുടരേണ്ടി വന്നു. വയോജനങ്ങളും അസുഖബാധിതരായി ആശുപത്രികളിൽ പോകുന്നവരും കൈക്കുഞ്ഞുങ്ങളുമായി പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടിയത്. പാലം കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതുവരെ തങ്ങൾ പാലം ബഹിഷ്കരണ സമരം തുടരുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി വന്നതോടെ അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസുകളിൽ ഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ റൂട്ടുകളിലും സ്വകാര്യ ബസുകൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന വരുമാനത്തിൽ കുറവ് വന്നത്. മേഖലയിലെ 2 ബസുകൾ ഇതിനോടകം ജി ഫോം നൽകി പൂർണ്ണമായും സർവീസ് നിർത്തി. വിദ്യാർത്ഥികളുടെ 1 രൂപ മിനിമം എന്ന യാത്രാനിരക്ക് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ സൈബർ സുരക്ഷാ സംരംഭമായ കേരള സൈബർ സുരക്ഷ ഉച്ചകോടി 2026 സെപ്റ്റംബർ 5 കൊച്ചി ലേ മെറീഡിനിൽ നടക്കും. സൈബർ സുരക്ഷ, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ വിശ്വാസ്യത, സൈബർ പ്രതിരോധശേഷി എന്നിവയുടെ ഭാവി രൂപരേഖ ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ 750 ലേറെ പ്രതിനിധികൾ പങ്കെടുക്കും. കേരള സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെ F9 ഇൻഫോടെക്കാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ സുരക്ഷിതവും പ്രതിരോധശേഷിയുമുള്ള ഒരു ഡിജിറ്റൽ ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് വേഗം കൂട്ടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനും ഈ ഉച്ചകോടി സഹായിക്കും. സങ്കീർണമായ ഹൃദയരോഗങ്ങൾക്കെതിരെയുള്ള പുതിയ ചികിത്സാ രീതികൾ ചർച്ച ചെയ്യുന്ന കോംപ്ലക്സ് ഹൈറിസ്ക് ആൻഡ് ഇൻഡിക്കേറ്റഡ് PCI അഥവാ ചിപ്പ് സമ്മേളനം തുടങ്ങി. സിൻസിഷ്യം ഹാർട്ട് കെയർ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന സമ്മേളനം ഡോക്ടർ അശോക് സേത്ത്, ഡോക്ടർ രാമകൃഷ്ണപിള്ള എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഇരുവർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ലോട്ടറി തൊഴിലാളികളുടെ ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചു. തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8500 രൂപയും പെൻഷൻകാർക്ക് 3750 രൂപയുമാണ് അനുവദിച്ചത്. മുൻ വർഷത്തേക്കാൾ 1000 രൂപ വീതമാണ് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പെൻഷൻകാർക്കും ഇത്തവണ വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതിനായി തുക അനുവദിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഏജന്റുമാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ തുക വർദ്ധിപ്പിക്കുന്നത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ 27,000 സജീവ അംഗങ്ങൾക്കും 9,500 പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും.
വേൾഡ് മലയാളി കൌൺസിലിന്റെ 30th അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം ഈ മാസം 21 മുതൽ 24 വരെ യു എസിലെ ഡാലസിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തും. കേരള

15 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 ആദിവാസി കുടുംബങ്ങൾക്കുകൂടി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കിഴക്കമ്പലം പള്ളിക്കര മേഖലകളിലെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ തോടുകളും കൈത്തോടുകളും ശുചീകരിക്കുകയും തോടുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന മണ്ണും ചെളിയും മാലിന്യവും നീക്കി തോടുകൾക്ക് ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ പ്രധാന റോഡുകളിൽ വർഷങ്ങൾക്ക് മുൻപ് വരെ അനുഭവപ്പെട്ടിരുന്ന വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഒഴിവായി. തോടുകളിലൂടെ വെള്ളമൊഴുക്ക് സുഗമമാക്കിയതോടെ പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ടും ഒഴിവായിട്ടുണ്ട്. കടമ്പ്രയാർ താമരച്ചാൽ കാരുകുളം വലിയ തോടിന്റെ ഇരുവശവും 8 അടിയോളം ഉയരത്തിൽ കിലോമീറ്ററോളം നീളത്തിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഞ്ചായത്തുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിച്ചാണ് പൂർത്തീകരിച്ചത്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തോടൊപ്പം പാലങ്ങൾ, തടയണകൾ എന്നിവയും പൂർത്തിയാക്കി. തോട്ടിൽ തടയണ പൂർത്തിയാക്കിയതോടെ കടുത്ത വേനലിലും വെള്ളം തോട്ടിൽ കെട്ടി നിർത്തി പ്രദേശത്തെ കിണറുകളെ ജലനിരപ്പ് നിലനിർത്താനായി. കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ചെളിയും വെള്ളവും കയറിയ വയോധികരുടെ ഫ്ളാറ്റും തൃക്കാക്കര സഹകരണ ആശുപത്രി വളപ്പും ഉമാ തോമസ് MLA ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും സന്ദർശിച്ചു. തൃക്കാക്കര നഗരസഭ ഓഫീസിന് സമീപത്തെ കലുങ്ക് മെട്രോ അധികൃതർ മണ്ണിട്ടതോടെ മൂടിപ്പോവുകയായിരുന്നു. ഇത് തുറന്നതോടെയാണ് ചെളിയും മാലിന്യവും കുത്തിയൊലിച്ചെത്തിയത്. പ്രായം ചെന്ന കിടപ്പ് രോഗികൾ ഉൾപ്പെടെ താമസിക്കുന്ന മാവേലിപുരത്തെ സീസൺ 2 സീനിയർ ലിവിംഗ് ഫ്ളാറ്റിലേക്ക് പ്രളയസമാനമായ രീതിയിലാണ് വെള്ളത്തോടൊപ്പം ചെളിയും മാലിന്യവും ഇരച്ചുകയറിയത്. സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ കളക്ടർ ജി പ്രിയങ്ക ഉമാ തോമസ് MLA സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പ്രശ്നപരിഹാരത്തിനുള്ള വ്യക്തമായ രൂപരേഖ അടങ്ങിയ റിപ്പോർട്ട് ഉടനടി നൽകാനാണ് നിർദ്ദേശം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂർ വഴിക്കുളങ്ങരയിൽ വെള്ളക്കെട്ടും അതുമൂലമുള്ള ദുരിതങ്ങളും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിക്കുന്നു. മഴ ശക്തിപ്പെട്ടതോടെ ഗോഡൌൺ കയർ സൊസൈറ്റി റോഡ് വെള്ളക്കെട്ടിലായി. പ്രദേശത്തെ വെള്ളം ദേശീയപാതയുടെ വശത്തുള്ള കാനയിലേക്ക് ഒഴുകിപ്പോകുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടില്ല. വെള്ളം കുത്തിയൊലിച്ച് മണ്ണ് ഒഴുകിപ്പോയതിനാൽ ദേശീയപാതയുടെ സർവീസ് റോഡും കാനയും സന്ധിക്കുന്ന ഭാഗത്തുനിന്ന് ഇടറോഡിലേക്ക് ഇറങ്ങുമ്പോൾ അപകടമുണ്ടാകുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം ഏറെ നാളായി ആരംഭിച്ചിട്ട്, എന്നാൽ എന്ന് തീരുമെന്ന് നിശ്ചയമില്ല. 14 വീട്ടുകാർ സ്ഥിരമായി വെള്ളക്കെട്ടിന്റെ ദുരിതം ഒരു വർഷത്തിലേറെയായി അനുഭവിക്കുന്നു. അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 519 കൊംപ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധന്തി വാഴ്ച നടത്തി. തുടർന്ന് ബസലിക്കയിലെത്തിയ കൊച്ചി രൂപതാമേത്രൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പലിന് ബസലിക്ക റക്ടർ ഫാദർ ആന്റണി കുരിശിങ്കലും പ്രസിദ്ധന്തിമാരും വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകി. ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. ഫാദർ ജേക്കബ് മഞ്ഞളി വചനപ്രഘോഷണം നടത്തി. ഓഗസ്റ്റ് 15 8-ാമിടത്തോടെ സമാപിക്കും. കനത്ത മഴയും കാറ്റും മൂലം ചെറായി തീരപ്രദേശത്ത് കടലേറ്റം രൂക്ഷമായി. മത്സ്യബന്ധനത്തിന് കടലിൽ പോയ വള്ളങ്ങളെല്ലാം കരക്കെടുത്തു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ പോയ ബോട്ടുകളിൽ ചെറിയ ബോട്ടുകളും മടങ്ങിയെത്തി. ചെറായി, പള്ളിപ്പുറം, മുനമ്പം പ്രദേശങ്ങളിൽ തീരത്തോട് ചേർന്നുള്ള റിസോർട്ടുകളുടെ വളപ്പിൽ വെള്ളം കയറി. തീരദേശ റോഡ് മുങ്ങി. പല വീടുകളിലും വെള്ളം കയറി. പുതുതായി ജിയോ ബാഗ് സ്ഥാപിച്ച ചില സ്ഥലങ്ങളിൽ വെള്ളക്കയറ്റം ഉണ്ടായില്ല. എടവനക്കാട്, അണിയിൽ, പഴങ്ങാട്, കുഴുപ്പിള്ളി, ചെറായി, പള്ളിപ്പുറം, മുനമ്പം എന്നീ ഭാഗങ്ങളിലാണ് കടലേറ്റം നിലനിൽക്കുന്നത്. സുനാമി ദുരന്തമുണ്ടായ എടവനക്കാട് അണിയിൽ കടപ്പുറത്ത് കടൽഭിത്തി ഇടിഞ്ഞു താഴ്ന്നതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെയാണ്. കനത്ത മഴയ്ക്കും വേലിയേറ്റത്തിനുമൊപ്പം ചെല്ലാനത്ത് രൂക്ഷമായ കടലാക്രമണവും റിപ്പോർട്ട് ചെയ്തു. വലിയ തിരമാലകൾ അടിച്ചു കയറിയതോടെ വീടുകളിൽ വെള്ളവും ചെളിയും കയറുകയും പ്രധാന റോഡുകൾ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. ചെല്ലാനം, കണ്ണമാലി, ചെറിയ കടവ്, പുത്തൻതോട്, കാട്ടിപ്പറമ്പ്, സൗദി, മാനാശ്ശേരി തുടങ്ങിയ മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന ഇടങ്ങളിലാണ് തിരമാലകൾ കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത്. കടലാക്രമണത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കണ്ണമാലിയിൽ താൽക്കാലികമായി സ്ഥാപിച്ച ജിയോ ബാഗ് പ്രതിരോധ ഭിത്തികൾ തിരകളുടെ ആഘാതത്താൽ തകർന്നടിഞ്ഞു. ഇതോടെ ചെളിയും മണ്ണും കലർന്ന കടൽവെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്കും വീട്ടുപറമ്പുകളിലേക്കും ഇരച്ചുകയറി. തിരമാലകളുടെ ഒഴുക്കിൽ ചെല്ലാനം, കണ്ണമാലി പ്രധാന പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ചെറിയ കടവിലും സ്ഥിതിഗതികൾ ദയനീയമാണ്. ഇവിടെ കടൽഭിത്തി നിർമ്മാണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. വേമ്പനാട്ട് കായലിന്റെ ആഴം കുറഞ്ഞത് പ്രളയഭീഷണിക്ക് കാരണമെന്ന് വാർത്തകൾ. കിഴക്കൻ മേഖലയിൽ നിന്ന് എത്തുന്ന വെള്ളം സംഭരിച്ച് കടലിലേക്ക് വിടുന്നത് വേമ്പനാട്ട് കായലാണ്.
കായലിന്റെ ആഴവും വിസ്തൃതിയും കുറഞ്ഞതും മറ്റ് കാരണങ്ങളും മൂലം വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നുവെന്നാണ് പ്രളയകാരണമായി വിദഗ്ധർ 2018 ചൂണ്ടിക്കാട്ടിയത്. അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കായലിൽ എക്കലടിയുകയും വീണ്ടും ആഴം കുറയുകയും ചെയ്തു. 5 വർഷം കൊണ്ട് കായലിന്റെ അടിത്തട്ടിൽ അടിയേണ്ട എക്കൽ ഒരു തവണത്തെ ആ വെള്ളപ്പൊക്കം കൊണ്ട് ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. 8 വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും എക്കലടിഞ്ഞ് കായലിന്റെ ആഴം കുറഞ്ഞു. 1 ആഴ്ച മുൻപ് വരെ കായലിന്റെ അടിത്തട്ടിലെ ചെടികൾ

വെള്ളത്തിന് മീതെ നിൽക്കുന്നത് കാണാമായിരുന്നു. കായലിന്റെ വിസ്തൃതി 365 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 175 ചതുരശ്ര കിലോമീറ്റർ മാത്രമായി ചുരുങ്ങി. ഓരോ വർഷവും 20 മില്ലിമീറ്റർ വീതം കായലിന്റെ അടിത്തട്ട് ഉയരുന്നതായാണ് കണക്ക്. മുൻവർഷങ്ങളിൽ എന്നാൽ ഈ മേഖലയിൽ ആഴം കൂട്ടൽ നടത്തിയില്ല. മീനച്ചിലാറും കൈവഴികളും കായലിൽ പതിക്കുന്ന ഭാഗത്ത് വർഷങ്ങളായി എക്കൽ അടിഞ്ഞുകിടക്കുന്നു. വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് ഇത് നീക്കിയിട്ടില്ല. അടിയന്തരമായി ഇതിൽ സർക്കാർ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സമീപ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്യുന്നു. പുഴകളും തോടുകളുമെല്ലാം കരകവിഞ്ഞ് താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി. പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ബറാജിന്റെ 14 ഷട്ടറുകളും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉയർത്തി. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കോതയാറും കാളിയാറും പൂയംകുട്ടിപ്പുഴയും കോതമംഗലം പുഴയും കരകവിഞ്ഞു. കോതമംഗലം മണികണ്ഠൻചാൽ ചപ്പാത്തും കുടമുണ്ട പാലവും മണിക്കിണർ പാലവും മുങ്ങി. അതേസമയം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ പതിവ് പോലെ നടന്നു. ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ കരകവിഞ്ഞൊഴുകി. മണപ്പുറം മുങ്ങിയെങ്കിലും മഹാദേവക്ഷേത്രത്തിൽ 1 ഓഗസ്റ്റ് ഉച്ചയ്ക്ക് 12:10 ആറാട്ട് നടന്നു. കേരളത്തിൽ മഴ വൻ നാശങ്ങൾ വിതച്ചപ്പോഴും സാധാരണഗതിയിൽ സർവീസ് നടത്തി ഇന്ത്യൻ റെയിൽവേ ശ്രദ്ധ നേടി. മുൻ വർഷങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതിനാലാണ് മഴയെ അതിജീവിക്കാൻ റെയിൽവേക്ക് ഇത്തവണ കഴിഞ്ഞത്. നീർച്ചാലുകളെ തടസ്സപ്പെടുത്താതെ കാനകൾ ഒരുക്കിയും വെള്ളമൊഴുകിപ്പോകാൻ ഭൂഗർഭപാതകൾ തീർത്തും മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ ചെയിൻ ലിങ്ക് സ്ഥാപിച്ചും ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ ഒരുക്കിയും ദക്ഷിണ റെയിൽവേ സാങ്കേതിക വിഭാഗം ഒത്തൊരുമയോടെ പ്രവർത്തിച്ചപ്പോൾ ദുരന്തങ്ങളെ ഒഴിവാക്കാനായെന്ന് മാത്രമല്ല തടസ്സങ്ങൾ കൂടാതെ സർവീസുകൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ട്രാക്കിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയും കാടുകൾ വെട്ടിത്തിളച്ചും മുൻകരുതലുകളെ ഏകോപിപ്പിച്ചു. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. എറണാകുളം ഈശ ഗ്രാമോത്സവത്തിന് വേദിയാകുന്നു. കേരളത്തിൽ 1, 2 തീയതികളിൽ ക്ലസ്റ്റർ മത്സരങ്ങളും തുടർന്ന് 15 എറണാകുളത്ത് ഡിവിഷണൽ റൌണ്ടുമാണ് ഒരുക്കിയിട്ടുള്ളത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂളാണ് മത്സരവേദി. യോഗ്യത നേടുന്ന ടീമുകൾക്ക് കോയമ്പത്തൂരിലെ ഈശ യോഗ സെന്ററിലെ പ്രശസ്തമായ ആദി യോഗിയുടെ സാന്നിധ്യത്തിൽ 4 മുതൽ 6 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിക്കും. ഭാരതത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ കായികമേളയാണ് ഈശ ഗ്രാമോത്സവം. കുമ്പളങ്ങി വഴിയിലെ പ്രതീക്ഷ തിയേറ്റർ ഓർമ്മയാകുന്നു. തിയേറ്റർ കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലികൾ ഏതാനും ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. 1977 പ്രതീക്ഷ തിയേറ്റർ തുറന്നുകൊടുത്തത്. അന്നത്തെ കൊച്ചി മേയർ AK ശേഷാദ്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത കമലഹാസൻ ശ്രീദേവി ജോഡികളുടെ ശ്രീദേവിയായിരുന്നു പ്രദർശിപ്പിച്ച ആദ്യ സിനിമ. അന്നത്തെ കാലത്ത് മികച്ച ശബ്ദ വിളിച്ച സംവിധാനത്തോടെയാണ് തിയേറ്റർ തുറന്നത്. 2000 തുടക്കത്തിൽ നാട്ടിൽ പലയിടത്തായി AC തിയേറ്ററുകൾ എത്തിയെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഈ C-ക്ലാസ് തിയേറ്റർ കൈവിട്ടില്ല. കാലക്രമേണ പുത്തൻ സാങ്കേതിക വിദ്യകളും മറ്റും വന്നതോടെ തിയേറ്ററിൽ വരുമാനം കുറഞ്ഞെങ്കിലും പ്രദർശനം നിർത്തേണ്ട അവസ്ഥ വന്നില്ല. എന്നാൽ OTT കടന്നുവരവോടെ പ്രതീക്ഷയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. വരുമാനം കുത്തനെ കുറഞ്ഞതോടെ 2024 തിയേറ്ററിൽ പ്രദർശനം നിർത്തി. പള്ളുരുത്തി മേഖലയിൽ പ്രതീക്ഷ, ജയലക്ഷ്മി, പാലമുറ്റം എന്നീ തിയേറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. പാലമുറ്റം തിയേറ്റർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു നീക്കി. പള്ളുരുത്തി മരുന്നുകടയിലുള്ള ജയലക്ഷ്മി തിയേറ്റർ വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കാക്കനാട് മാജിക് ഫ്രെയിംസിന്റെ തിയേറ്റർ കോംപ്ലക്സ് തുറക്കുന്നു. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ എന്ന പ്രത്യേകതയുമായാണ്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് കരുതപ്പെടുന്ന സരിത സവിത സംഗീത കോംപ്ലക്സിലെ സരിത 700 സീറ്റുമായി 5 ജോലികൾ പൂർത്തിയാക്കി ഓണത്തിന് തുറക്കുകയാണ്. PVR ഏറ്റെടുത്ത നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ലുലു മൈമൂൺ തിയേറ്റർ 4 സ്ക്രീനിലാണ് ഒരുങ്ങുന്നത്. പശ്ചിമ കൊച്ചിയിൽ ചുള്ളിക്കലുള്ള EVM തിയേറ്റർ ഡോൾബിയുടെ സഹകരണത്തോടെ വമ്പൻ മാറ്റത്തിന് ഒരുങ്ങുന്നുമുണ്ട്. അങ്കമാലിയിൽ വിനോദ് തിയേറ്റർ പാതുവ സിനിമാസ് ഏറ്റെടുത്ത് നവീകരിച്ചു. പിറവത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് തിയേറ്റർ വന്നു. കേരളത്തിൽ 800+ സ്ക്രീനുകളാണ് ഉള്ളത് എന്നാണ് കണക്ക്. അതിലേറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന കേന്ദ്രവും കൊച്ചിയാണ്. എളുപ്പം പ്രേക്ഷകരെത്തുന്ന കേന്ദ്രമെന്ന പ്രത്യേകതയും കൊച്ചിക്കുണ്ട്. ഈ സാധ്യതകളെല്ലാമാണ് തിയേറ്ററുകളുടെ രൂപമാറ്റത്തിന് വഴിയൊരുക്കുന്നത്.
ഉയരപ്പാതയിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപം തടസ്സപ്പെട്ട് കിടന്ന പില്ലർ 25, 26, 27 എന്നിവയ്ക്ക് മുകളിൽ ഗർഡർ സ്ഥാപിച്ചു തുടങ്ങി. ഈ തൂണുകൾക്കിടയിൽ മാത്രമാണ് ഇനി ജോലികൾ കാര്യമായി നടക്കാനുള്ളത്. 3 തൂണുകൾക്കിടയിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തീകരിക്കാനുണ്ട്. പകലും രാത്രിയുമായി ഗർഡറുകൾ 2 കൂറ്റൻ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചു തുടങ്ങിയത്. പില്ലർ നമ്പർ 26 ൽ 6 ഗർഡർ സ്ഥാപിച്ചു. ശേഷിക്കുന്ന ഒരു ഗർഡർ ശനിയാഴ്ച സ്ഥാപിക്കും. ഒരാഴ്ചയ്ക്ക്

മറ്റ് 7 ഗർഡറുകൾ കൂടി ഉയർത്തും. തുടർന്ന് മേൽപ്പാലത്തിൽ വാർക്കൽ, ടാറിംഗ് തുടങ്ങിയ ജോലികൾ ആരംഭിക്കും. കനത്ത മഴയും വലിയ ഗതാഗത പ്രതിസന്ധികളും തരണം ചെയ്താണ് അതിവേഗം ഒട്ടേറെ ആധുനിക യന്ത്രങ്ങളുടെയും വിദഗ്ധരുടെയും സഹായത്തോടെ ഉയരപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. താൽക്കാലികമായി ഇരുവശങ്ങളിലുമായി 17 ടവറുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി കേബിൾ സ്ഥാപിച്ചത്. അരൂർ, തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലിരിക്കുന്ന ഇടങ്ങളിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. ദേശീയപാതയുടെ നിർമ്മാണ പിഴവ് മൂലമാണ് മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാന നിർമ്മാണം പാതയുടെ ഇരുവശവും പുരോഗമിക്കുന്നുണ്ടെങ്കിലും അപാകതകൾ നിറഞ്ഞതാണെന്ന് ആക്ഷേപമുണ്ട്. പൊതു തോടുകളിലേക്കും കായലുകളിലേക്കും ഉയരപ്പാതയിലെ മഴവെള്ളം ഒഴുക്കി കളയുന്നതിന് പഞ്ചായത്തുകൾ സഹകരിച്ചില്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ വാദം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർമ്മാണ കമ്പനി തന്നെ 4 ടാങ്കർ ലോറികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കോടംതുരുത്ത്, എരമല്ലൂർ, ചന്തി എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പാതയുടെ പണി പൂർത്തിയായാൽ കമ്പനി അധികൃതർ സ്ഥലം വിടും. പിന്നീടുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്ത് സംവിധാനം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പരാതികൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടവും ശ്രമിച്ചില്ലെന്ന ആക്ഷേപം ശക്തമായി തുടരുകയാണ്. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ നിന്ന് തുറവൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങാനായി കുത്തിയതോട് നിർമ്മിക്കുന്ന റാമ്പിന്റെ നിർമ്മാണം 90% പൂർത്തിയായി. കൊച്ചി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് തുറവൂരിൽ ഇറങ്ങാനാണ് റാമ്പ് നിർമ്മിക്കുന്നത്. റാമ്പില്ലെങ്കിൽ 5 കിലോമീറ്റർ മുന്നോട്ടു പോയി പത്മാക്ഷി കവലയിലെത്തിയാലേ അടിപ്പാത വഴി തുറവൂരിലേക്ക് തിരിച്ചുവരാൻ സാധിക്കൂ. കിലോമീറ്ററുകളോളം ചുറ്റുന്നത് ഒഴിവാക്കാനാണ് കുത്തിയതോട് റാമ്പ് നിർമ്മിക്കുന്നത്. മാക്കേക്കടവ് പാലം പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ ഈ റാമ്പ് വളരെ സഹായകരമാണ്. റാമ്പിലൂടെ ഇറങ്ങി തുറവൂരിൽ നിന്ന് തൈക്കാട്ടു ശേരി റോഡ് വഴി മാക്കേക്കടവ് പാലത്തിലൂടെ എളുപ്പത്തിൽ കോട്ടയത്തെത്താം. തുറവൂർ പമ്പ പാതയുടെ പൂർത്തീകരണം കൊച്ചി ഭാഗത്തു നിന്ന് കോട്ടയം, ശബരിമല എന്നിവിടങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഏറെ സഹായകരമാകും. നിർദ്ദിഷ്ട കുണ്ടന്നൂർ ബൈപ്പാസിൽ തുറവാൽ തോടിന് സമീപത്ത് നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് ആലോചന. കുണ്ടന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നതിന് സമീപത്തായി തുറവാൽ തോടിന് സമീപത്തായി സിയാലിന് സ്ഥലമുണ്ട്. സിയാലിന്റെ സ്ഥലത്തിനൊപ്പം കുറച്ചു സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്താൽ വിമാനത്താവളത്തിലേക്ക് റോഡ് നിർമ്മിക്കാനാകും. നിലവിൽ അങ്കമാലിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള റോഡ് കുറുകെ കടന്ന് വിമാനത്താവളത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന തരത്തിലാകും കുണ്ടന്നൂർ ബൈപ്പാസ് വിമാനത്താവളം റോഡിന്റെ നിർമ്മാണം. നിർദ്ദിഷ്ട റോഡിന്റെ ഭൂരിഭാഗവും പാടശേഖരങ്ങളിലൂടെയാണ്. സ്ഥലം ഏറ്റെടുക്കേണ്ടതും നിർമ്മാണം നടത്തേണ്ടതും സിയാലാണ്. വിമാനത്താവളം തുടങ്ങിയപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് അങ്കമാലിയിലേക്ക് മികച്ച ഒരു റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നടപ്പായില്ല. MC റോഡിൽ നായത്തോട് ജംഗ്ഷനിൽ നിന്ന് കവരപ്പറമ്പ് പള്ളി വരെയുള്ള ഭാഗം വരെ റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വിമാനത്താവളം വരെയുള്ള റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ചിട്ടില്ല. ഒട്ടേറെ വളവും വീതി കുറവും അങ്കമാലി ഭാഗത്തുനിന്ന് വരുന്ന യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ബൈപ്പാസ് പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അറിയിച്ചത്. അതേസമയം ബൈപ്പാസ് പദ്ധതിയുടെ നടപടികൾ വൈകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് രക്തം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു എന്ന് വാർത്തകൾ. വിവിധ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് രക്തം തേടുന്നവരിൽ നിന്ന് യാത്രാ ചെലവിനും ഭക്ഷണത്തിനുമെന്ന പേരിൽ പണം വാങ്ങിയ ശേഷം കടന്നു കളയുന്നതാണ് തട്ടിപ്പിന്റെ രീതി. രക്തദാനവുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും കൂട്ടായ്മകളിലും നുഴഞ്ഞുകയറിയാണ് തട്ടിപ്പുകാരുടെ പ്രവർത്തനം. രക്തം ആവശ്യമുള്ള രോഗിയുടെയോ കൂട്ടിരിപ്പുകാരുടെയോ നമ്പറുകളിൽ ബന്ധപ്പെട്ട് രക്തം നൽകാമെന്നറിയിക്കും. വണ്ടിക്കൂലിക്കും ഭക്ഷണത്തിനും പണം മുൻകൂർ ആവശ്യപ്പെടും. രക്തം നൽകേണ്ട ദിവസം രോഗിയുടെ ബന്ധുക്കൾ വിളിച്ചാൽ തങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പിന്നീട് രോഗിയുടെ ബന്ധുക്കളെ കണ്ടെത്താനായില്ലെന്നും പറഞ്ഞ് ഫോൺ ഓഫാക്കുകയാണ്. അനേകർ ഈ രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. പെരുമ്പാവൂർ മിനി സിവിൽ സ്റ്റേഷനിൽ സബ് ട്രഷറി ഓഫീസിനോട് ചേർന്നുള്ള വിശ്രമമുറി 5 കൊല്ലമായി അടഞ്ഞുകിടക്കുന്നു. ട്രഷറി ഓഫീസിൽ പെൻഷൻ വാങ്ങാനെത്തുന്ന 100 കണക്കിന് വയോധികർക്ക് ഓഫീസിന് സമീപം നിൽക്കാനോ ഇരിക്കാനോ സൌകര്യമില്ലാത്ത സ്ഥിതിയാണ്. വിശ്രമമുറി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് റെജി ഇട്ടൂപ്പും സെക്രട്ടറി MK സതീഷും തഹസിൽദാർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പറയുന്നു. കോവിഡ് കാലയളവിൽ വിശ്രമമുറി ദുരന്ത നിവാരണ വിഭാഗത്തിനുവേണ്ടി തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. ഇത് തിരിച്ചു നൽകാത്തതാണ് സാങ്കേതികമായ തടസ്സമായി പറയുന്നത്. വൈപ്പിൻ കരയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി. ജനങ്ങൾ സമരരംഗത്തേക്കിറങ്ങി. കോടതി ഉത്തരവുണ്ടായിട്ടും അപകടകാരികളായ തെരുവ് നായ്ക്കളെ നശിപ്പിക്കാനുള്ള യാതൊരു നടപടിയും പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ സമരത്തിനൊരുങ്ങുന്നത്. നായരമ്പലം, എടവനക്കാട്, കുഴുപ്പിള്ളി, അയ്യമ്പിള്ളി, ചെറായി, പള്ളിപ്പുറം എന്നിവിടങ്ങളിലാണ് നായകളുടെ ശല്യം കൂടുതൽ. നായരമ്പലം, നെടുങ്ങാട് ഭാഗത്ത് പേപ്പട്ടി ശല്യമുള്ളതായി പറയുന്നു. റോഡരികിലെ കുടിവെള്ള പൈപ്പിന് സമീപത്തും നായകൾ തമ്പടിക്കുന്നതിനാൽ പുലർച്ചെ വെള്ളമെടുക്കാൻ എത്തുന്ന വീട്ടമ്മമാരും ഭീതിയിലാണ്. വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാതയിൽ തെരുവ് നായ്ക്കളുടെ നിരന്തരമായ ശല്യം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഇരുചക്ര വാഹന യാത്രികർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്.
തൃക്കാക്കര

നഗരസഭയുടെ ശ്മശാനം ശോചനീയ അവസ്ഥയിലാണെന്ന് പരാതി. കേരളത്തിൽ തന്നെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന അപൂർവം സ്ത്രീകളിലൊരാളായ സലീന ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് എന്നാൽ ഹെൽമെറ്റ് ഇല്ലാതെ ശ്മശാനത്തിൽ തൊഴിലെടുക്കാനാകുന്നില്ല. മുകളിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഏത് സമയവും തലയിൽ പതിക്കാം. മൃതദേഹങ്ങൾക്ക് ചിതയൊരുക്കുന്ന മുറികളിലെ പുകക്കുഴലുകളുടെ തകരാർ മൂലം പുക പുറത്തേക്ക് പോകുന്നില്ല, മുറിയിൽ തങ്ങി നിൽക്കുന്നു. ഇതുമൂലം മുറികളുടെ കോൺക്രീറ്റ് സീലിംഗും ചുവരുകളും ഷട്ടറുകളും ശോച്യാവസ്ഥയിലായി. കരിയും ചാരവും മൂലം ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനും പ്രയാസം. ശ്മശാനത്തിലെ വൈദ്യുത സംവിധാനങ്ങളും തകരാറിലാണ്. നഗരസഭയിൽ അറിയിക്കാറുണ്ടെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ല. സ്വന്തം പണം മുടക്കിയാണ് സലീന പലപ്പോഴും ഇവയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. വൈകിട്ട് ദഹിപ്പിക്കുന്ന മൃതദേഹങ്ങൾ കത്തിത്തീരാൻ രാത്രി വരെ സലീന ശ്മശാനത്തിൽ തങ്ങേണ്ടി വരാറുണ്ട്. വെളിച്ചമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത്താണി കീരേലി മലയിലാണ് നഗരസഭയുടെ പൊതുശ്മശാനം. മുല്ലപ്പറമ്പിൽ സലീന മൈക്കിൽ 19 വർഷമായി ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ജോലി ചെയ്യുന്നു. 7000 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. മൂവാറ്റുപുഴ നഗരത്തിലെ അനധികൃത പെട്ടിക്കടകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. പാൻ മസാല, ലഹരി മുറുക്കാൻ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇത്തരം സ്ഥാപനങ്ങളിൽ വിറ്റിരുന്നു. ആരോഗ്യം, റവന്യൂ, പോലീസ് വകുപ്പുകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച അനധികൃത നിർമ്മിതികളും പൊളിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള നടപടികൾ നഗരസഭ കൂടുതൽ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഡോക്ടർ വിനോദ് പൗലോസ് റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങള് ചന്തകള് പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ನಿರಿ ಗರಿದ ನಿಧ ನಿರಿ ನಿಧ ಬಮ ಬದ ನಿಧ.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ഡും ഡും ഡമക്ക ഡം ഡം ഡമക്ക ഡും ഡും.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചുതരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.

സിനിമ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്, അതായത് ഈ

ായിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. സംസ്ഥാനത്ത് തീവ്ര മഴ തുടരുന്നു. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മുകളിലായി 5.8 km ഉയരത്തിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപമുള്ള ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങൾക്കും മുകളിലായി 4.5 km ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതാണ്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞു ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ കാലടി പാലം ബഹിഷ്കരണ സമരം മൂലം യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. പാലത്തിന്റെ ഇരുഭാഗത്തും ബസുകൾ ട്രിപ്പ് അവസാനിപ്പിച്ചു. യാത്രക്കാർക്ക് പാലത്തിലൂടെ നടന്ന് മറകരയിലെത്തി യാത്ര തുടരേണ്ടി വന്നു. വയോജനങ്ങളും അസുഖബാധിതരായി ആശുപത്രികളിൽ പോകുന്നവരും കൈക്കുഞ്ഞുങ്ങളുമായി പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടിയത്. പാലം കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതുവരെ തങ്ങൾ പാലം ബഹിഷ്കരണ സമരം തുടരുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി വന്നതോടെ അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസുകളിൽ ഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ റൂട്ടുകളിലും സ്വകാര്യ ബസുകൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെയാണ്

പ്രതിദിന വരുമാനത്തിൽ കുറവ് വന്നത്. മേഖലയിലെ രണ്ട് ബസ്സുകൾ ഇതിനോടകം ജി ഫോം നൽകി പൂർണ്ണമായും സർവീസ് നിർത്തി. വിദ്യാർത്ഥികളുടെ ഒരു രൂപ മിനിമം എന്ന യാത്രാനിരക്ക് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ സൈബർ സുരക്ഷാ സംരംഭമായ കേരള സൈബർ സുരക്ഷ ഉച്ചകോടി 2026 സെപ്റ്റംബർ 5 കൊച്ചി ലേ മെറീഡിനിൽ നടക്കും. സൈബർ സുരക്ഷ, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ വിശ്വാസ്യത, സൈബർ പ്രതിരോധശേഷി എന്നിവയുടെ ഭാവി രൂപരേഖ ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ 750 പ്രതിനിധികൾ പങ്കെടുക്കും. കേരള സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെ F9 ഇൻഫോടെക്കാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ സുരക്ഷിതവും പ്രതിരോധശേഷിയുമുള്ള ഒരു ഡിജിറ്റൽ ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് വേഗം കൂട്ടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനും ഈ ഉച്ചകോടി സഹായിക്കും. സങ്കീർണമായ ഹൃദയരോഗങ്ങൾക്കെതിരെയുള്ള പുതിയ ചികിത്സാ രീതികൾ ചർച്ച ചെയ്യുന്ന കോംപ്ലക്സ് ഹൈറിസ്ക് ആൻഡ് ഇൻഡിക്കേറ്റഡ് PCI അഥവാ ചിപ്പ് സമ്മേളനം തുടങ്ങി. സിൻസിഷ്യം ഹാർട്ട് കെയർ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന സമ്മേളനം ഡോക്ടർ അശോക് സേത്ത്, ഡോക്ടർ രാമകൃഷ്ണപിള്ള എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഇരുവർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ലോട്ടറി തൊഴിലാളികളുടെ ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചു. തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയുമാണ് അനുവദിച്ചത്. മുൻ വർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പെൻഷൻകാർക്കും ഇത്തവണ വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതിനായി തുക അനുവദിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഏജന്റുമാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ തുക വർദ്ധിപ്പിക്കുന്നത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ 27,000 സജീവ അംഗങ്ങൾക്കും 9,500 പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. വേൾഡ് മലയാളി കൌൺസിലിന്റെ 30th അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം ഈ മാസം 21 മുതൽ 24 US ഡാലസിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തും. കേരളത്തിൽ 15 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 ആദിവാസി കുടുംബങ്ങൾക്കുകൂടി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കിഴക്കമ്പലം പള്ളിക്കര മേഖലകളിലെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ തോടുകളും കൈത്തോടുകളും ശുചീകരിക്കുകയും തോടുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന മണ്ണും ചെളിയും മാലിന്യവും നീക്കി തോടുകൾക്ക് ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ പ്രധാന റോഡുകളിൽ വർഷങ്ങൾക്ക് മുൻപ് വരെ അനുഭവപ്പെട്ടിരുന്ന വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഒഴിവായി. തോടുകളിലൂടെ വെള്ളമൊഴുക്ക് സുഗമമാക്കിയതോടെ പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ടും ഒഴിവായിട്ടുണ്ട്. കടമ്പ്രയാർ, താമരച്ചാൽ, കാരുകുളം വലിയ തോടിന്റെ ഇരുവശവും 8 അടിയോളം ഉയരത്തിൽ, 1 കിലോമീറ്ററോളം നീളത്തിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഞ്ചായത്തുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിച്ചാണ് പൂർത്തീകരിച്ചത്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തോടൊപ്പം പാലങ്ങൾ, തടയണകൾ എന്നിവയും പൂർത്തിയാക്കി. തോട്ടിൽ തടയണ പൂർത്തിയാക്കിയതോടെ കടുത്ത വേനലിലും വെള്ളം തോട്ടിൽ കെട്ടി നിർത്തി പ്രദേശത്തെ കിണറുകളെ ജലനിരപ്പ് നിലനിർത്താനായി. കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ചെളിയും വെള്ളവും കയറിയ വയോധികരുടെ ഫ്ളാറ്റും തൃക്കാക്കര സഹകരണ ആശുപത്രി വളപ്പും ഉമാ തോമസ് MLA ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും സന്ദർശിച്ചു. തൃക്കാക്കര നഗരസഭ ഓഫീസിന് സമീപത്തെ കലുങ്ക് മെട്രോ അധികൃതർ മണ്ണ് ഇട്ടതോടെ മൂടിപ്പോവുകയായിരുന്നു. ഇത് തുറന്നതോടെയാണ് ചെളിയും മാലിന്യവും കുത്തിയൊലിച്ചെത്തിയത്. പ്രായം ചെന്ന കിടപ്പ് രോഗികൾ ഉൾപ്പെടെ താമസിക്കുന്ന മാവേലിപുരത്തെ സീസൺ 2 സീനിയർ ലിവിംഗ് ഫ്ളാറ്റിലേക്ക് പ്രളയസമാനമായ രീതിയിലാണ് വെള്ളത്തോടൊപ്പം ചെളിയും മാലിന്യവും ഇരച്ചു കയറിയത്. സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ കളക്ടർ ജി പ്രിയങ്ക ഉമാ തോമസ് MLA സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പ്രശ്നപരിഹാരത്തിനുള്ള വ്യക്തമായ രൂപരേഖ അടങ്ങിയ റിപ്പോർട്ട് ഉടനടി നൽകാനാണ് നിർദ്ദേശം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂർ വഴിക്കുളങ്ങരയിൽ വെള്ളക്കെട്ടും അതുമൂലമുള്ള ദുരിതങ്ങളും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിക്കുന്നു. മഴ ശക്തിപ്പെട്ടതോടെ ഗോഡൌൺ, കയർ, സൊസൈറ്റി റോഡ് വെള്ളക്കെട്ടിലായി. പ്രദേശത്തെ വെള്ളം ദേശീയപാതയുടെ വശത്തുള്ള കാനയിലേക്ക് ഒഴുകിപ്പോകുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടില്ല. വെള്ളം കുത്തിയൊലിച്ച് മണ്ണ് ഒഴുകിപ്പോയതിനാൽ ദേശീയപാതയുടെ സർവീസ് റോഡും കാനയും സന്ധിക്കുന്ന ഭാഗത്തുനിന്ന് ഇടറോഡിലേക്ക് ഇറങ്ങുമ്പോൾ അപകടമുണ്ടാകുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം ഏറെ നാളായി ആരംഭിച്ചിട്ട്, എന്നാൽ എന്ന് തീരുമെന്ന് നിശ്ചയമില്ല. 14 വീട്ടുകാർ സ്ഥിരമായി വെള്ളക്കെട്ടിന്റെ ദുരിതം ഒരു വർഷത്തിലേറെയായി അനുഭവിക്കുന്നു. അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 519th കൊംബ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധന്തി വാഴ്ച നടത്തി. തുടർന്ന് ബസലിക്കയിലെത്തിയ കൊച്ചി രൂപതാ മെത്രൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പലിന് ബസലിക്ക റക്ടർ ഫാദർ ആന്റണി കുരിശിങ്കലും പ്രസിദ്ധന്തിമാരും വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകി. ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. ഫാദർ ജേക്കബ് മഞ്ഞളി വചനപ്രഘോഷണം നടത്തി. ഓഗസ്റ്റ് 15 8th സമാപിക്കും. കനത്ത മഴയും

കാറ്റ് മൂലം ചെറായി തീരപ്രദേശത്ത് കടലേറ്റം രൂക്ഷമായി. മത്സ്യബന്ധനത്തിന് കടലിൽ പോയ വള്ളങ്ങളെല്ലാം കരക്കെടുത്തു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ പോയ ബോട്ടുകളിൽ ചെറിയ ബോട്ടുകളും മടങ്ങിയെത്തി. ചെറായി, പള്ളിപ്പുറം, മുനമ്പം പ്രദേശങ്ങളിൽ തീരത്തോട് ചേർന്നുള്ള റിസോർട്ടുകളുടെ വളപ്പിൽ വെള്ളം കയറി. തീരദേശ റോഡ് മുങ്ങി. പല വീടുകളിലും വെള്ളം കയറി. പുതുതായി ജിയോ ബാഗ് സ്ഥാപിച്ച ചില സ്ഥലങ്ങളിൽ വെള്ളക്കയറ്റം ഉണ്ടായില്ല. എടവനക്കാട്, അണിയിൽ, പഴങ്ങാട്, കുഴുപ്പിള്ളി, ചെറായി, പള്ളിപ്പുറം, മുനമ്പം എന്നീ ഭാഗങ്ങളിലാണ് കടലേറ്റം നിലനിൽക്കുന്നത്. സുനാമി ദുരന്തമുണ്ടായ എടവനക്കാട്, അണിയിൽ, കടപ്പുറത്ത് കടൽഭിത്തി ഇടിഞ്ഞു താഴ്ന്നത് മൂലം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഇവിടെയാണ്. കനത്ത മഴയ്ക്കും വേലിയേറ്റത്തിനുമൊപ്പം ചെല്ലാനത്ത് രൂക്ഷമായ കടലാക്രമണവും റിപ്പോർട്ട് ചെയ്തു. വലിയ തിരമാലകൾ അടിച്ചു കയറിയതോടെ വീടുകളിൽ വെള്ളവും ചെളിയും കയറുകയും പ്രധാന റോഡുകൾ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. ചെല്ലാനം, കണ്ണമാലി, ചെറിയ കടവ്, പുത്തൻതോട്, കാട്ടിപ്പറമ്പ്, സൗദി, മാനാശ്ശേരി തുടങ്ങിയ മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന ഇടങ്ങളിലാണ് തിരമാലകൾ കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത്. കടലാക്രമണത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കണ്ണമാലിയിൽ താൽക്കാലികമായി സ്ഥാപിച്ച ജിയോ ബാഗ് പ്രതിരോധ ഭിത്തികൾ തിരകളുടെ ആഘാതത്താൽ തകർന്നടിഞ്ഞു. ഇതോടെ ചെളിയും മണ്ണും കലർന്ന കടൽവെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്കും വീട്ടുപറമ്പുകളിലേക്കും ഇരച്ചു കയറി. തിരമാലകളുടെ ഒഴുക്കിൽ ചെല്ലാനം, കണ്ണമാലി പ്രധാന പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ചെറിയ കടവിലും സ്ഥിതിഗതികൾ ദയനീയമാണ്. ഇവിടെ കടൽഭിത്തി നിർമ്മാണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. വേമ്പനാട്ട് കായലിന്റെ ആഴം കുറഞ്ഞത് പ്രളയ ഭീഷണിക്ക് കാരണമെന്ന് വാർത്തകൾ. കിഴക്കൻ മേഖലയിൽ നിന്ന് എത്തുന്ന വെള്ളം സംഭരിച്ച് കടലിലേക്ക് വിടുന്നത് വേമ്പനാട്ട് കായലാണ്. കായലിന്റെ ആഴവും വിസ്തൃതിയും കുറഞ്ഞതും മറ്റ് കാരണങ്ങളും മൂലം വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നുവെന്നാണ് പ്രളയകാരണമായി വിദഗ്ധർ 2018 ചൂണ്ടിക്കാട്ടിയത്. അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കായലിൽ എക്കലടിയുകയും വീണ്ടും ആഴം കുറയുകയും ചെയ്തു. 5 വർഷം കൊണ്ട് കായലിന്റെ അടിത്തട്ടിൽ അടിയേണ്ട എക്കൽ ഒരു തവണത്തെ ആ വെള്ളപ്പൊക്കം കൊണ്ട് ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. 8 വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും എക്കലടിഞ്ഞ് കായലിന്റെ ആഴം കുറഞ്ഞു. 1 ആഴ്ച മുൻപ് വരെ കായലിന്റെ അടിത്തട്ടിലെ ചെടികൾ വളർന്ന് വെള്ളത്തിന് മീതെ നിൽക്കുന്നത് കാണാമായിരുന്നു. കായലിന്റെ വിസ്തൃതി 365 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 175 ചതുരശ്ര കിലോമീറ്റർ മാത്രമായി ചുരുങ്ങി. ഓരോ വർഷവും 20 മില്ലിമീറ്റർ വീതം കായലിന്റെ അടിത്തട്ട് ഉയരുന്നതായാണ് കണക്ക്. മുൻവർഷങ്ങളിൽ എന്നാൽ ഈ മേഖലയിൽ ആഴം കൂട്ടൽ നടത്തിയില്ല. മീനച്ചിലാറും കൈവഴികളും കായലിൽ പതിക്കുന്ന ഭാഗത്ത് വർഷങ്ങളായി എക്കൽ അടിഞ്ഞുകിടക്കുന്നു. വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് ഇത് നീക്കിയിട്ടില്ല. അടിയന്തരമായി ഇതിൽ സർക്കാർ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സമീപ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്യുന്നു. പുഴകളും തോടുകളുമെല്ലാം കരകവിഞ്ഞ് താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി. പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഭൂതത്താൻകെട്ട്, ബറാജിന്റെ 14 ഷട്ടറുകളും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉയർത്തി. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കോതയാറും കാളിയാറും പൂയംകുട്ടിപ്പുഴയും കോതമംഗലം പുഴയും കരകവിഞ്ഞു. കോതമംഗലം മണികണ്ഠൻചാൽ ചപ്പാത്തും കുടമുണ്ട പാലവും മണിക്കിണർ പാലവും മുങ്ങി. അതേസമയം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ പതിവ് പോലെ നടന്നു. ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ കരകവിഞ്ഞൊഴുകി. മണപ്പുറം മുങ്ങിയെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ 1 ഓഗസ്റ്റ് ഉച്ചയ്ക്ക് 12:10 ആറാട്ട് നടന്നു. കേരളത്തിൽ മഴ വൻ നാശങ്ങൾ വിതച്ചപ്പോഴും സാധാരണഗതിയിൽ സർവീസ് നടത്തി ഇന്ത്യൻ റെയിൽവേ ശ്രദ്ധ നേടി. മുൻ വർഷങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതിനാലാണ് മഴയെ അതിജീവിക്കാൻ റെയിൽവേക്ക് ഇത്തവണ കഴിഞ്ഞത്. നീർച്ചാലുകളെ തടസ്സപ്പെടുത്താതെ കാനകൾ ഒരുക്കിയും വെള്ളമൊഴുകിപ്പോകാൻ ഭൂഗർഭപാതകൾ തീർത്തും മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ ചെയിൻ ലിങ്ക് സ്ഥാപിച്ചും ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ ഒരുക്കിയും ദക്ഷിണ റെയിൽവേ സാങ്കേതിക വിഭാഗം ഒത്തൊരുമയോടെ പ്രവർത്തിച്ചപ്പോൾ ദുരന്തങ്ങളെ ഒഴിവാക്കാനായെന്ന് മാത്രമല്ല തടസ്സങ്ങൾ കൂടാതെ സർവീസുകൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ട്രാക്കിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയും കാടുകൾ വെട്ടിത്തിളച്ചും മുൻകരുതലുകളെ ഏകോപിപ്പിച്ചു. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. എറണാകുളം ഈശ ഗ്രാമോത്സവത്തിന് വേദിയാകുന്നു. കേരളത്തിൽ 1, 2 തീയതികളിൽ ക്ലസ്റ്റർ മത്സരങ്ങളും തുടർന്ന് 15 ഓഗസ്റ്റിന് എറണാകുളത്ത് ഡിവിഷണൽ റൌണ്ടുമാണ് ഒരുക്കിയിട്ടുള്ളത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂളാണ് മത്സരവേദി. യോഗ്യത നേടുന്ന ടീമുകൾക്ക് കോയമ്പത്തൂരിലെ ഈശ യോഗ സെന്ററിലെ പ്രശസ്തമായ ആദി യോഗിയുടെ സാന്നിധ്യത്തിൽ 4 മുതൽ 6 വരെ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിക്കും. ഭാരതത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ കായികമേളയാണ് ഈശ ഗ്രാമോത്സവം. കുമ്പളങ്ങി വഴിയിലെ പ്രതീക്ഷ തിയേറ്റർ ഓർമ്മയാകുന്നു. തിയേറ്റർ കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലികൾ ഏതാനും ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. 1977 പ്രതീക്ഷ തിയേറ്റർ തുറന്നുകൊടുത്തത്. അന്നത്തെ കൊച്ചി മേയർ AK ശേഷാദ്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത കമൽഹാസൻ ശ്രീദേവി ജോഡികളുടെ ശ്രീദേവിയായിരുന്നു പ്രദർശിപ്പിച്ച

ആദ്യ സിനിമ. അന്നത്തെ കാലത്ത് മികച്ച ശബ്ദ വിളിച്ച സംവിധാനത്തോടെയാണ് തിയേറ്റർ തുറന്നത്. 2000-ന്റെ തുടക്കത്തിൽ നാട്ടിൽ പലയിടത്തായി AC തിയേറ്ററുകൾ എത്തിയെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഈ C-ക്ലാസ് തിയേറ്റർ കൈവിട്ടില്ല. കാലക്രമേണ പുത്തൻ സാങ്കേതിക വിദ്യകളും മറ്റും വന്നതോടെ തിയേറ്ററിൽ വരുമാനം കുറഞ്ഞെങ്കിലും പ്രദർശനം നിർത്തേണ്ട അവസ്ഥ വന്നില്ല. എന്നാൽ OTTയുടെ കടന്നുവരവോടെ പ്രതീക്ഷയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. വരുമാനം കുത്തനെ കുറഞ്ഞതോടെ 2024 തിയേറ്ററിൽ പ്രദർശനം നിർത്തി. പള്ളുരുത്തി മേഖലയിൽ പ്രതീക്ഷ, ജയലക്ഷ്മി, പാലമുറ്റം എന്നീ തിയേറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. പാലമുറ്റം തിയേറ്റർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു നീക്കി. പള്ളുരുത്തി മരുന്നുകടയിലുള്ള ജയലക്ഷ്മി തിയേറ്റർ വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കാക്കനാട് മാജിക് ഫ്രെയിംസിന്റെ തിയേറ്റർ കോംപ്ലക്സ് തുറക്കുന്നു. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ എന്ന പ്രത്യേകതയുമായാണ്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് കരുതപ്പെടുന്ന സരിത സവിത സംഗീത കോംപ്ലക്സിലെ സരിത 700 സീറ്റുമായി 5 വർഷത്തെ ജോലികൾ പൂർത്തിയാക്കി ഓണത്തിന് തുറക്കുകയാണ്. PVR ഏറ്റെടുത്ത നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ലുലു മൈമൂൺ തിയേറ്റർ 4 സ്ക്രീനിലാണ് ഒരുങ്ങുന്നത്. പശ്ചിമ കൊച്ചിയിൽ ചുള്ളിക്കലുള്ള EVM തിയേറ്റർ ഡോൾബിയുടെ സഹകരണത്തോടെ വമ്പൻ മാറ്റത്തിന് ഒരുങ്ങുന്നുമുണ്ട്. അങ്കമാലിയിൽ വിനോദ് തിയേറ്റർ പാതുവ സിനിമാസ് ഏറ്റെടുത്ത് നവീകരിച്ചു. പിറവത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് തിയേറ്റർ വന്നു. കേരളത്തിൽ 800-ലേറെ സ്ക്രീനുകളാണ് ഉള്ളത് എന്നാണ് കണക്ക്. അതിലേറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന കേന്ദ്രവും കൊച്ചിയാണ്. എളുപ്പം പ്രേക്ഷകരെത്തുന്ന കേന്ദ്രമെന്ന പ്രത്യേകതയും കൊച്ചിക്കുണ്ട്. ഈ സാധ്യതകളെല്ലാമാണ് തിയേറ്ററുകളുടെ രൂപമാറ്റത്തിന് വഴിയൊരുക്കുന്നത്. ഉയരപ്പാതയിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപം തടസ്സപ്പെട്ട് കിടന്ന പില്ലർ 25, 26, 27 എന്നിവയ്ക്ക് മുകളിൽ ഗർഡർ സ്ഥാപിച്ചു തുടങ്ങി. ഈ തൂണുകൾക്കിടയിൽ മാത്രമാണ് ഇനി ജോലികൾ കാര്യമായി നടക്കാനുള്ളത്. 3 തൂണുകൾക്കിടയിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തീകരിക്കാനുണ്ട്. പകലും രാത്രിയുമായി ഗർഡറുകൾ 2 കൂറ്റൻ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചു തുടങ്ങിയത്. പില്ലർ നമ്പർ 26-ൽ 6 ഗർഡർ സ്ഥാപിച്ചു. ശേഷിക്കുന്ന 1 ഗർഡർ ശനിയാഴ്ച സ്ഥാപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റ് 7 ഗർഡറുകൾ കൂടി ഉയർത്തും. തുടർന്ന് മേൽപ്പാലത്തിൽ വാർക്കൽ, ടാറിംഗ് തുടങ്ങിയ ജോലികൾ ആരംഭിക്കും. കനത്ത മഴയും വലിയ ഗതാഗത പ്രതിസന്ധികളും തരണം ചെയ്താണ് അതിവേഗം ഒട്ടേറെ ആധുനിക യന്ത്രങ്ങളുടെയും വിദഗ്ധരുടെയും സഹായത്തോടെ ഉയരപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. താൽക്കാലികമായി ഇരുവശങ്ങളിലുമായി 17 ടവറുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി കേബിൾ സ്ഥാപിച്ചത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലിരിക്കുന്ന ഇടങ്ങളിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. ദേശീയപാതയുടെ നിർമ്മാണ പിഴവ് മൂലമാണ് മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാനനിർമ്മാണം പാതയുടെ ഇരുവശവും പുരോഗമിക്കുന്നുണ്ടെങ്കിലും അപാകതകൾ നിറഞ്ഞതാണെന്ന് ആക്ഷേപമുണ്ട്. പൊതു തോടുകളിലേക്കും കായലുകളിലേക്കും ഉയരപ്പാതയിലെ മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിന് പഞ്ചായത്തുകൾ സഹകരിച്ചില്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ വാദം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർമ്മാണ കമ്പനി തന്നെ 4 ടാങ്കർ ലോറികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കോടംതുരുത്ത്, എരമല്ലൂർ, ചന്തിരൂർ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പാതയുടെ പണി പൂർത്തിയായാൽ കമ്പനി അധികൃതർ സ്ഥലം വിടും. പിന്നീടുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്ത് സംവിധാനം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പരാതികൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടവും ശ്രമിച്ചില്ലെന്ന ആക്ഷേപം ശക്തമായി തുടരുകയാണ്. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ നിന്ന് തുറവൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങാനായി കുത്തിയതോട് നിർമ്മിക്കുന്ന റാമ്പിന്റെ നിർമ്മാണം 90% പൂർത്തിയായി. കൊച്ചി ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾക്ക് തുറവൂരിൽ ഇറങ്ങാനാണ് റാമ്പ് നിർമ്മിക്കുന്നത്. റാമ്പ് ഇല്ലെങ്കിൽ 5 കിലോമീറ്റർ മുന്നോട്ട് പോയി പത്മാക്ഷി കവലയിലെത്തിയാലേ അടിപ്പാത വഴി തുറവൂരിലേക്ക് തിരിച്ചുവരാൻ സാധിക്കൂ. കിലോമീറ്ററുകളോളം ചുറ്റുന്നത് ഒഴിവാക്കാനാണ് കുത്തിയതോട് റാമ്പ് നിർമ്മിക്കുന്നത്. മാക്കിയക്കടവ് പാലം പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ ഈ റാമ്പ് വളരെ സഹായകരമാണ്. റാമ്പിലൂടെ ഇറങ്ങി തുറവൂരിൽ നിന്ന് തൈക്കാട്ട് ശേരി റോഡ് വഴി മാക്കിയക്കടവ് പാലത്തിലൂടെ എളുപ്പത്തിൽ കോട്ടയത്തെത്താം. തുറവൂർ പമ്പ പാതയുടെ പൂർത്തീകരണം കൊച്ചി ഭാഗത്തു നിന്ന് കോട്ടയം, ശബരിമല എന്നിവിടങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഏറെ സഹായകരമാകും. നിർദ്ദിഷ്ട കുണ്ടന്നൂർ ബൈപ്പാസിൽ തുറവാൽ തോടിന് സമീപത്ത് നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് ആലോചന. കുണ്ടന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നതിന് സമീപത്തായി തുറവാൽ തോടിന് സമീപത്തായി സിയാലിന് സ്ഥലമുണ്ട്. സിയാലിന്റെ സ്ഥലത്തിനൊപ്പം കുറച്ചു സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്താൽ വിമാനത്താവളത്തിലേക്ക് റോഡ് നിർമ്മിക്കാനാകും. നിലവിൽ അങ്കമാലിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള റോഡ് കുറുകെ കടന്ന് വിമാനത്താവളത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന തരത്തിലാകും കുണ്ടന്നൂർ ബൈപ്പാസ് വിമാനത്താവളം റോഡിന്റെ നിർമ്മാണം. നിർദ്ദിഷ്ട റോഡിന്റെ ഭൂരിഭാഗവും പാടശേഖരങ്ങളിലൂടെയാണ്. സ്ഥലം ഏറ്റെടുക്കേണ്ടതും നിർമ്മാണം നടത്തേണ്ടതും സിയാലാണ്.
വിമാനത്താവളം തുടങ്ങിയപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് അങ്കമാലിയിലേക്ക് മികച്ച ഒരു റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും നടപ്പായില്ല. MC റോഡിൽ നായത്തോട് ജംഗ്ഷനിൽ നിന്ന് കവരപ്പറമ്പ് പള്ളി വരെയുള്ള ഭാഗം വരെ റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വിമാനത്താവളം വരെയുള്ള റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ചിട്ടില്ല. ഒട്ടേറെ വളവും വീതി കുറവും അങ്കമാലി ഭാഗത്തുനിന്ന് വരുന്ന യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ബൈപാസ് പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ

ദിവസം ലോക്സഭയിൽ അറിയിച്ചത്. അതേസമയം ബൈപ്പാസ് പദ്ധതിയുടെ നടപടികൾ വൈകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് രക്തം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു എന്ന് വാർത്തകൾ. വിവിധ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് രക്തം തേടുന്നവരിൽ നിന്ന് യാത്രാ ചെലവിനും ഭക്ഷണത്തിനുമെന്ന പേരിൽ പണം വാങ്ങിയ ശേഷം കടന്നു കളയുന്നതാണ് തട്ടിപ്പിന്റെ രീതി. രക്തദാനവുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും കൂട്ടായ്മകളിലും നുഴഞ്ഞുകയറിയാണ് തട്ടിപ്പുകാരുടെ പ്രവർത്തനം. രക്തം ആവശ്യമുള്ള രോഗിയുടെയോ കൂട്ടിരിപ്പുകാരുടെയോ നമ്പറുകളിൽ ബന്ധപ്പെട്ട് രക്തം നൽകാമെന്നറിയിക്കും. വണ്ടിക്കൂലിക്കും ഭക്ഷണത്തിനും പണം മുൻകൂർ ആവശ്യപ്പെടും. രക്തം നൽകേണ്ട ദിവസം രോഗിയുടെ ബന്ധുക്കൾ വിളിച്ചാൽ തങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പിന്നീട് രോഗിയുടെ ബന്ധുക്കളെ കണ്ടെത്താനായില്ലെന്നും പറഞ്ഞ് ഫോൺ ഓഫാക്കുകയാണ്. അനേകർ ഈ രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. പെരുമ്പാവൂർ മിനി സിവിൽ സ്റ്റേഷനിൽ സബ് ട്രഷറി ഓഫീസിനോട് ചേർന്നുള്ള വിശ്രമമുറി 5 കൊല്ലമായി അടഞ്ഞുകിടക്കുന്നു. ട്രഷറി ഓഫീസിൽ പെൻഷൻ വാങ്ങാനെത്തുന്ന 100 കണക്കിന് വയോധികർക്ക് ഓഫീസിന് സമീപം നിൽക്കാനോ ഇരിക്കാനോ സൌകര്യമില്ലാത്ത സ്ഥിതിയാണ്. വിശ്രമമുറി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് റെജി ഇട്ടൂപ്പും സെക്രട്ടറി എം കെ സതീഷും തഹസിൽദാർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പറയുന്നു. കോവിഡ് കാലയളവിൽ വിശ്രമമുറി ദുരന്ത നിവാരണ വിഭാഗത്തിനു വേണ്ടി തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. ഇത് തിരിച്ചു നൽകാത്തതാണ് സാങ്കേതികമായ തടസ്സമായി പറയുന്നത്. വൈപ്പിൻ കരയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി. ജനങ്ങൾ സമരരംഗത്തേക്കിറങ്ങി. കോടതി ഉത്തരവുണ്ടായിട്ടും അപകടകാരികളായ തെരുവ് നായ്ക്കളെ നശിപ്പിക്കാനുള്ള യാതൊരു നടപടിയും പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ സമരത്തിനൊരുങ്ങുന്നത്. നായരമ്പലം, എടവനക്കാട്, കുഴുപ്പിള്ളി, അയ്യമ്പിള്ളി, ചെറായി, പള്ളിപ്പുറം എന്നിവിടങ്ങളിലാണ് നായകളുടെ ശല്യം കൂടുതൽ. നായരമ്പലം നെടുങ്ങാട് ഭാഗത്ത് പേപ്പട്ടി ശല്യമുള്ളതായി പറയുന്നു. റോഡരികിലെ കുടിവെള്ള പൈപ്പിന് സമീപത്തും നായകൾ തമ്പടിക്കുന്നതിനാൽ പുലർച്ചെ വെള്ളമെടുക്കാനെത്തുന്ന വീട്ടമ്മമാരും ഭീതിയിലാണ്. വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാതയിൽ തെരുവ് നായ്ക്കളുടെ നിരന്തരമായ ശല്യം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഇരുചക്ര വാഹന യാത്രികർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തൃക്കാക്കര നഗരസഭയുടെ ശ്മശാനം ശോചനീയ അവസ്ഥയിലാണെന്ന് പരാതി. കേരളത്തിൽ തന്നെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന അപൂർവം സ്ത്രീകളിലൊരാളായ സലീന ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് എന്നാൽ ഹെൽമെറ്റില്ലാതെ ശ്മശാനത്തിൽ തൊഴിലെടുക്കാനാകുന്നില്ല. മുകളിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഏത് സമയവും തലയിൽ പതിക്കാം. മൃതദേഹങ്ങൾക്ക് ചിതയൊരുക്കുന്ന മുറികളിലെ പുകക്കുഴലുകളുടെ തകരാർ മൂലം പുക പുറത്തേക്ക് പോകുന്നില്ല, മുറിയിൽ തങ്ങി നിൽക്കുന്നു. ഇതുമൂലം മുറികളുടെ കോൺക്രീറ്റ് സീലിംഗും ചുവരുകളും ഷട്ടറുകളും ശോച്യാവസ്ഥയിലായി. കരിയും ചാരവും മൂലം ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനും പ്രയാസം. ശ്മശാനത്തിലെ വൈദ്യുത സംവിധാനങ്ങളും തകരാറിലാണ്. നഗരസഭയിൽ അറിയിക്കാറുണ്ടെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ല. സ്വന്തം പണം മുടക്കിയാണ് സലീന പലപ്പോഴും ഇവയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. വൈകിട്ട് ദഹിപ്പിക്കുന്ന മൃതദേഹങ്ങൾ കത്തിത്തീരാൻ രാത്രി വരെ സലീന ശ്മശാനത്തിൽ തങ്ങേണ്ടി വരാറുണ്ട്. വെളിച്ചമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത്താണി കീരേലി മലയിലാണ് നഗരസഭയുടെ പൊതുശ്മശാനം. മുല്ലപ്പറമ്പിൽ സലീന മൈക്കിൾ 19 വർഷമായി ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ജോലി ചെയ്യുന്നു. 7000 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. മൂവാറ്റുപുഴ നഗരത്തിലെ അനധികൃത പെട്ടിക്കടകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. പാൻ മസാല, ലഹരി മുറുക്കാൻ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇത്തരം സ്ഥാപനങ്ങളിൽ വിറ്റിരുന്നു. ആരോഗ്യം, റവന്യൂ, പോലീസ് വകുപ്പുകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച അനധികൃത നിർമ്മിതികളും പൊളിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള നടപടികൾ നഗരസഭ കൂടുതൽ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ

0: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ വിവിധ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന അലങ്കാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ താളമായ ധ്രുവതാളത്തെ പറ്റി നമ്മൾ പഠിച്ചു. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. താളത്തിന്റെ പൊതുവെയുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ടത് മൂന്നാണ്: ലഘു, ദ്രുതം, അനുദ്രുതം. ലഘു എന്നാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയ, ദ്രുതം അടിച്ച് വീശുന്ന പ്രക്രിയ, അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം. ഇങ്ങനെ താള വിടുന്ന അംഗങ്ങളുടെ പ്രത്യേകതകൾ കാണിക്കുന്നതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെ അറിയപ്പെടുന്നു.

0: ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിന്
1: ലഘു, ദ്രുതം, ലഘു, ലഘു എന്നിങ്ങനെയാണ് അംഗങ്ങൾ. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യതാളത്തെ പറ്റി പഠിച്ചു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. മധ്യതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ഒരു ലഘു, അത് കഴിഞ്ഞ് അതിനുശേഷം ദ്രുതം, വീണ്ടും ലഘു. മധ്യതാള അലങ്കാരത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചതുരശ്ര ജാതിയാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്കാണ്, അതിനാണ് ചതുരശ്ര ജാതി എന്ന് പറയുന്നത്. ആദ്യം അടിച്ച് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ എണ്ണും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രൂപകതാളം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എന്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, കങ്ങരപ്പടിയിലുള്ള അന്നമറിയ, ഇരമല്ലൂരുള്ള ആഗി എന്നിവരാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നു.

രൂപകതാളത്തിന്റെ അംഗങ്ങൾ ദ്രുതം ലഘു. ആദ്യം ദ്രുതമാണ്, അതായത് ആദ്യം അടിച്ച് വീശിയതിനു ശേഷം ലഘു നമ്മൾ താളമിടും. നമ്മൾ പഠിക്കേണ്ടത് ചതുരശ്ര ജാതി തന്നെയാണ് രൂപകതാളവും. അപ്പം അടിച്ച് വീശിയതിനു ശേഷം ഒരടിയടിച്ച് മൂന്ന് വിരലെണ്ണം ചതുരശ്ര ജാതി ആയതുകൊണ്ട് ഇതിലെ ആദ്യത്തെ സരിക്ക് അടിച്ച് വീശി ദ്രുതമിടണം. രണ്ടാമത് പാടുന്ന സരിഗമയ്ക്ക്

അലങ്കാരങ്ങളിൽ രൂപക താളം ഇന്ന് നമ്മൾ പഠിച്ചു. താളം കൂടുതൽ ഉറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഇത് പാടി പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 90FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ ജെയ്സസ് ദേവ്. ഞാൻ കേരള ആയുർവേദ ലിമിറ്റഡ് എന്ന കമ്പനിയിലെ മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്ററും റിസർച്ചറുമാണ്. അവിടുത്തെ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കർക്കടക ചരിയും ആയുർവേദ രോഗ സംരക്ഷണവുമാണ്. ആയുർവേദത്തിലൂടെ എങ്ങനെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കും എന്നുള്ളതും കർക്കടക ചരിയും പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കർക്കടകം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കൾച്ചറൽ ശൈലിയും കൂടിയാണ്, കൾച്ചറൽ ഹാബിറ്റും കൂടിയാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് ഈ കർക്കടക ചികിത്സ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയാം കർക്കടകമാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ മാസം. അപ്പം നമ്മളൊരു കാർഷിക കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ. അപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളും കൂടി ഇവിടെ നമ്മൾ സമഗ്രമായി വായിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർക്കടക അവസാന മാസമാവുമ്പോഴേക്കും ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം നമ്മുടെ പ്രകൃതിയിൽ വരുന്ന കുറേ മാറ്റങ്ങളാണ്. തണുത്ത കാറ്റും നിർത്താതെയുള്ള മഴയും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ചേഞ്ചസിനെയും വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അവസാന മാസമാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു പുത്തൻ കാലത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അതായത് ചിങ്ങം തൊട്ട് അടുത്ത കർക്കടകം വരെയുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ ചര്യകളാണ് ഈ കർക്കടകത്തിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രാമായണ മാസവും അതുപോലെ തന്നെ എന്താണ് ഈ കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണമൊക്കെ ചെയ്തു വരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ കർക്കടകത്തിൽ ശരീരത്തിൽ സംഭവിക്കുക. ഒന്ന് വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വാദം കൂടും. വാദം കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഈ വാദകോപമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വയസ്സായവരിൽ കാണും ഈ തണുപ്പ് കാലത്ത് അവർക്ക് എന്ത് പറ്റുന്നത്, ദേഹം വേദന, മുട്ടുവേദന ഒക്കെ കൂടുന്നത് ഈ വാദം കൂടുന്നത് കൊണ്ടാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജരണശക്തി, അതായത് ദഹിക്കാൻ, ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാൻ എടുക്കുന്ന സമയവും ഇത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്കത് ദഹനശക്തി കുറയുന്നത് പോലെയും തോന്നും. അതിനും മെയിൻ കാരണം സയന്റിഫിക്കലിയും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തണുപ്പ് കാലത്ത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹനശക്തി കുറയുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ആഹാര കാര്യങ്ങളിലും നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിച്ചില്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രോബ്ലങ്ങളും ഗ്യാസുകളും അങ്ങനത്തെ അസുഖങ്ങളും നമുക്ക് കൂടുതൽ വന്നുവിടാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മെയിൻ കാരണം ഈ സമയത്താണ് നമുക്ക് ഡിസീസുകൾ, പകർച്ചവ്യാധികൾ കൂടുതലും വരുന്നത് ഈ മഴക്കാലത്ത്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നഷ്ടപ്പെടുക എന്നല്ല, പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ കർക്കടക സമയത്ത്. അപ്പം നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കടകത്തിൽ ഈ കർക്കടക ചികിത്സ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം കർക്കടകത്തിൽ ശരിക്കും മഴക്കാലമാണ്. അപ്പോൾ മഴ ഇപ്പം നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ മഴയൊന്നുമില്ല. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പ്രകൃതി അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. ഇപ്പോൾ ഉള്ള നമ്മളടുത്ത് പേഷ്യൻസ് വരുന്നു, പേഷ്യൻസിന് അറിഞ്ഞുകൂടല്ലോ ഇത് മഴക്കാലത്ത് ചെയ്യേണ്ടത്. അവർ ഈ കർക്കടകം എന്നുള്ള വാക്കും അല്ലെങ്കിൽ ആ മാസവും നോക്കിയിട്ടായിരിക്കും വരിക. അപ്പം നമ്മൾ ശരിക്കും സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് അവരുടെ നീഡ്സ്, ഓരോ ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് ഓരോരുത്തർക്കും ഓരോ നീഡ്സ് ആയിരിക്കും. അവർക്ക് ഓൾറെഡി കുറച്ച് ഡിസീസസ് കാണും, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ബോഡി കണ്ടീഷൻസ് ഒക്കെ വീക്കായിരിക്കും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെ അവരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ചികിത്സകളാണ് നമ്മൾ ബേസിക്കലി കർക്കിടകത്തിലൂടെ ഇപ്പം ചെയ്തു വരുന്നത്. ഇതൊക്കെയാണ് ഒരു മഴക്കാലത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡി സുരക്ഷിതമാക്കാമെന്നും അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെ ആരോഗ്യപരമായിട്ടിരിക്കാമെന്നുമുള്ള കുറേ ചികിത്സാ രീതികളാണ് കർക്കടകം.

അതിലാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എല്ലാവർക്കും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാർ ആനുവലി സർവീസിന് കൊടുക്കില്ലേ, നമ്മൾ നമ്മുടെ ശരീരം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മാസത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു ആരോഗ്യം നമ്മൾ ആർജിച്ചെടുക്കുകയാണ് ശരിക്കും കർക്കിടകത്തിലൂടെ. മെയിനായിട്ട് നമുക്ക് ഈ കർക്കിടകത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന്. അപ്പോൾ മെയിൻലി ഈ സീസണൽ ചേഞ്ചസ് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. കാലാവസ്ഥയിലുള്ള വ്യതിയാനം, വേനൽക്കാലത്തെ കഠിനമായ ചൂട് കാരണം ശരീരത്തിന് സംഭവിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള നിർജ്ജലനീകരണവും ബലഹീനതയൊക്കെ മഴക്കാലത്തെ പെട്ടെന്നുള്ള തണുപ്പും ഈർപ്പവും വഴി വീണ്ടും അത് വഷളാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിനെ നേരിടാനാണ് നമ്മൾ മെയിനായിട്ട് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. ഇതിന് എല്ലാവരുടെയും ഉള്ളിൽ കർക്കിടക ചികിത്സ ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിലൊരു ടാഗ് ലൈൻ ഉണ്ട്. എല്ലാവരും സുഖ ചികിത്സയായിട്ടായിരിക്കും കർക്കിടക ചികിത്സയെ കൂടുതലും അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കർക്കിടക ചികിത്സ സുഖ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യന്റിന് എന്താണോ അവൻ്റെ ആവശ്യം അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള ചികിത്സകളാണ് ഇപ്പം കർക്കിടകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനാണ്. ആ കൺസൾട്ടേഷൻ വഴി മാത്രമേ നമുക്ക് ഒരു കർക്കിടക ചികിത്സ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണോ കർക്കിടകം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് ആയുർവേദത്തിൽ ചികിത്സകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് വന്നിട്ട് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള ചികിത്സകളും, മറ്റേത് ഒരു രോഗിയുടെ രോഗം മാറ്റാനുള്ള ചികിത്സകളും. അപ്പം ഈ കർക്കിടക ചികിത്സ മെയിൻലി വരുന്നത് ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ള വിഭാഗത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കർക്കിടക ചികിത്സ സുഖമായി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സുഖ ചികിത്സ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യം പരിപാലിക്കാൻ പറ്റുന്ന ചികിത്സ ആയതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് ഒരു ആരോഗ്യവാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കർക്കിടകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകത്തിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ രോഗിയാക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വരും വർഷങ്ങളിലേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിനെ പരിപാലിക്കാനും വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതായത് നന്നായിട്ട് ഓടുന്ന കാറാണെങ്കിൽ പോലും നമ്മൾ ആനുവലി സർവീസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഗുണം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പക്ഷേ പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ളതിന് കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത്. അതിൽ ഒന്ന് വന്നിട്ട് ഈ വയസ്സായ ആൾക്കാർക്കാണ്. വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ അവരുടെ പ്രായം കാരണം ഈ കർക്കിടകത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ പ്രായമായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും കർക്കിടക ചികിത്സ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ജീവിതശൈലി രോഗമുള്ളവർ, അതായത് ഈ അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ള ആൾക്കാർക്ക് കർക്കിടകം കൊണ്ട് വരുന്ന മാറ്റം ഇവരുടെ ഈ കണ്ടീഷൻസിനെയും ഈ രോഗങ്ങളെയും വഷളാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ എന്തുകൊണ്ടും കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മാറിയ കാലത്തിനനുസരിച്ചിട്ട് ഈ ഓഫീസ് സ്റ്റാഫ്സ്, ഓഫീസ് ജീവനക്കാർ തുടർച്ചയായ ഇരിപ്പ്, അത് കാരണം ഉണ്ടാകുന്ന കഴുത്ത് വേദന, നടുവേദന, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ ആവശ്യമായ നാഡീവ്യൂഹ ഉത്തേജനം ഈ കർക്കിടക ചികിത്സകൾ ഇവർക്ക് നൽകുന്നു. എന്തുകൊണ്ടും ഓഫീസ് ജീവനക്കാർ, കാരണം അവർക്ക് പ്രത്യേകിച്ച് ടൈം ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഓഫീസ് ജീവനക്കാർ. നമ്മൾ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ, സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയ പാടാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഒരു 7 ദിവസത്തെ പാക്കേജോ 5 ദിവസത്തെ പാക്കേജോ എടുക്കുക, എന്നിട്ട് ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ഈ പാക്കേജ് നിങ്ങൾക്ക് ഉതകുന്നതാണോ, നിങ്ങളുടെ ജോലി സാഹചര്യം വെച്ചിട്ടും നിങ്ങളുടെ ആരോഗ്യ സാഹചര്യം വെച്ചിട്ടും ഒക്കെ ഈ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇതൊക്കെ എന്നെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും, കഴുത്ത് വേദന അനുഭവിക്കുന്നവരായിരിക്കും ഈ മിക്ക ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടും നിർബന്ധമായിട്ടും എടുക്കേണ്ടത് എന്ന് തന്നെ പറയാൻ ഒന്നാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ നമ്മുടെ ഈ കായിക താരങ്ങളുണ്ടല്ലോ, കഠിനമായിട്ട് ശാരീരിക അധ്വാനം കാരണം പേശികളിലുണ്ടാകുന്ന ക്ഷതം ഇതൊക്കെ പരിഹരിക്കാനും സന്ധികളുടെ ചലനശേഷിയും വഴക്കും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ കർക്കിടക ചികിത്സ കായിക താരങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അവർക്കും ഇതെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ടും എടുക്കണം.
ഇതൊക്കെയാണ് ജനറലി നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആൾക്കാരുടെ

ആർക്കൊക്കെയാണ് നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് പറയുന്നത്? ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എല്ലാ വ്യക്തിക്കും എല്ലാ അവസ്ഥയിലും ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കർക്കിടക ചികിത്സ. ചില പ്രത്യേക ശാരീരിക അവസ്ഥകളിൽ ഈ ചികിത്സകൾ കർശനമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചില കണ്ടീഷൻസ് ആണ് പനി. പനിയുള്ളവർ എന്തായാലും, പനി, ജലദോഷം, അങ്ങനെ അസുഖങ്ങളുള്ള ആൾക്കാർ കർക്കിടക ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. അത് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചികിത്സയിലേക്ക് കടക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത്, തീവ്രമായിട്ടുള്ള അണുബാധയോ ഇൻഫെക്ഷനോ ഒക്കെ ഉള്ളവരാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. കർക്കിടക ചികിത്സ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. അത് മാറിക്കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ചെയ്യാം, എന്തൊക്കെ ചികിത്സകൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നോക്കി ചെയ്യേണ്ടതാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ ഒഴിവാക്കാൻ പറയുന്നത് ഗർഭിണികളിലാണ്. ഗർഭിണികളിൽ പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ കഠിനമായ ആയുർവേദ പഞ്ചകർമ്മങ്ങളോ തീവ്രമായ ചൂട് നൽകുന്ന സ്വേദന പോലത്തെയുള്ള ചികിത്സകളോ ഒന്നും ഒട്ടും തന്നെ പാടില്ല. എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതും നമ്മളൊരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഗർഭിണികൾ കർക്കിടക ചികിത്സ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എടുക്കണം എന്നുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ എൻ്റെ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ സ്കിൻ ഡിസീസസ്, ചില ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസുകൾ, ചർമ്മത്തിൽ പഴുപ്പ് നിറഞ്ഞ കുരുക്കളുള്ളവർ, ദഹനക്കേട് വിട്ടുമാറാത്തവർ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ദഹനക്കേടുള്ളവർ, ഇവരൊക്കെ കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്യേണ്ടതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മയാണ്. എല്ലാവരുടെയും കോമൺ പബ്ലിക്കിൻ്റെ ഇടയിൽ, സമൂഹത്തിലുള്ള മിക്കവരുടെയും ഒരു തെറ്റിദ്ധാരണ പഞ്ചകർമ്മയാണ് കർക്കിടക ചികിത്സ എന്നാണ്. അങ്ങനെയല്ല ശരിക്കും, അതൊരു മിഥ്യാധാരണയാണ്. പഞ്ചകർമ്മ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയുർവേദത്തിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന ചികിത്സകളിൽ ഒരു കൂട്ടം ചികിത്സകളെ പറയുന്ന പേരാണ് പഞ്ചകർമ്മ. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല ടൈപ്പ് ടോക്സിൻസിനെ പുറത്ത് തള്ളാനും അതേപോലെ തന്നെ ഇന്ന ഇന്ന പ്രത്യേക രോഗങ്ങളിൽ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് പഞ്ചകർമ്മ. അത് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. പഞ്ചകർമ്മ മാത്രമല്ല നമ്മുടെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയിൽ പഞ്ചകർമ്മയ്ക്ക് അപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലും കാണുന്നത് പോലെ എല്ലാവർക്കുമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു പാക്കേജ് അല്ല പഞ്ചകർമ്മ. അത് ശരീരത്തിൻ്റെ പ്രകൃതി, അഗ്നിയുടെ അവസ്ഥ, പ്രായം, രോഗാവസ്ഥ എന്നിവ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് പഞ്ചകർമ്മം ആവശ്യമാണോ എന്ന് ഒരു ആയുർവേദ ഡോക്ടർക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പോൾ ലളിതമായ ഒരു വാദപ്രകോപനം ഉള്ള ഒരാളാണെങ്കിൽ വസ്തി, പഞ്ചകർമ്മയിൽ ഒന്നാണ് വസ്തി, ഈ വസ്തി ചികിത്സ നമുക്ക് നൽകാം. പക്ഷെ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, കാരണം അത്രയും വലിയ വാദപ്രകോപം ഇല്ലാത്ത ഒരാളായിരിക്കും. അപ്പം ആ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ശരീരം ബലം കുറഞ്ഞ അവസ്ഥയിൽ കഠിനമായ ഇപ്പം വിരേചനമോ വമനമോ ഒന്നും ചെയ്ത് നമ്മൾ ശരീരത്തിനെ കൂടുതൽ തളർത്തരുത്. അതനുസരിച്ചിട്ടുള്ള മൈൽഡ് ട്രീറ്റ്മെൻറ്റ്സ് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാക്കേജ് കണ്ടിട്ട് ഇപ്പം സ്പാസിലും മസാജ് സെന്റേഴ്സിലൊക്കെ പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് കർക്കിടക ചികിത്സ എടുക്കണം, ഒതന്റിക് ആയിട്ടുള്ള ഒരു കർക്കിടക ചികിത്സ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനത്തെ പാക്കേജസ് പോവാതെ ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോടെ മാത്രം പഞ്ചകർമ്മ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി പഞ്ചകർമ്മ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ തിരുമുക, അഭ്യംഗം എന്നൊക്കെയുള്ള ബാഹ്യ സ്നേഹസ്വേദ പ്രയോഗങ്ങളൊക്കെ. അതെന്തെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ ദോഷങ്ങളെയും ടോക്സിൻസിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് ശമിപ്പിക്കാനും ശാന്തമാക്കാനും ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഈ വിവിധമായ ബാഹ്യ ചികിത്സകൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേവലം ഒരു പേശി സുഖത്തിനപ്പുറം ആഴത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഈ ചികിത്സകളൊക്കെ ഈ കർക്കിടകത്തിൽ ഈ ചെയ്യുന്നത്. അതിലിപ്പം അഭ്യംഗം വരാം, ഉദ്വർത്തനം വരാം. അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എണ്ണകൾ, ഇപ്പം നോർമലി ഉള്ള ഇപ്പം തേങ്ങ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടിട്ട് മസാജ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യകത അതനുസരിച്ചിട്ടുള്ള എണ്ണകൾ, മെഡിക്കേറ്റഡ് ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള മസാജിങ്ങനെയാണ്, ഡീപ്പായിട്ടുള്ള മസാജിങ്ങനെയാണ് അഭ്യംഗം എന്നൊക്കെ പറയുന്നത്. ഫുൾ ബോഡി ആയിട്ട് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന ഈ എണ്ണതേപ്പിനെയാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികളാണ്, എണ്ണയ്ക്ക് പകരം പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഉദ്വർത്തനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിൽ അധിക കൊഴുപ്പുള്ളവർക്കൊക്കെ ഈ ഉദ്വർത്തന ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ പിഴിച്ചിലുണ്ട്, ഇതുപോലെ നവരക്കിഴിയുണ്ട്, അങ്ങനെ പല ടൈപ്പ് ധാരകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സും ഈ കർക്കിടക പാക്കേജസിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഡോക്ടർ. അപ്പോൾ എന്നാൽ മാത്രമേ ആ പാക്കേജ് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡും ആവത്തുള്ളൂ. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയും ഭക്ഷണ ക്രമീകരണങ്ങളുമാണ്. എന്തുകൊണ്ട് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ

കർക്കിടകത്തിൽ നമ്മുടെ ജനനശക്തി നന്നായിട്ട് കുറയും. ഈ ജനനശക്തി നന്നായിട്ട് കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കെയർഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഈ നന്നായിട്ട് കുറയുന്ന ജനനശക്തിയെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ കർക്കിടക കഞ്ഞി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു കേവലം ഒരു ഭക്ഷണമല്ലാതെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ആഹാരമായിട്ട് മാറുകയാണ് ഈ കർക്കിടക കഞ്ഞി. എല്ലാവർക്കും ഒരേ കഞ്ഞിയാണോ എന്നുള്ള ചോദ്യം എപ്പോഴും നമുക്ക് വരാറുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഘടന, എന്തൊക്കെ രോഗാവസ്ഥകളാണ് ഉണ്ടാവുന്നത് എന്നിവയൊക്കെ അനുസരിച്ചിട്ട് കഞ്ഞിയിലെ ചേരുവകൾക്ക് നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട്. ഒരേ കഞ്ഞി ആയിരിക്കില്ല. ജനറലി നമുക്ക് ഇപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ജനറലി ഒരേ ടൈപ്പ് കഞ്ഞി ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന കഞ്ഞിയായിരിക്കും തരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രമേഹമുള്ളവർക്ക് ഇപ്പം നമ്മൾ മധുരം അല്ലെങ്കിൽ ശർക്കര കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ളതും, അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിലോ ഒട്ടും തന്നെ കൊഴുപ്പില്ലാത്ത രീതിയിലുള്ളതും, പാദരോഗങ്ങളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വാദത്തിനെ കുറയ്ക്കാനുള്ള ഔഷധങ്ങളും ഒക്കെ ചേർത്തിട്ടുമായിരിക്കും കഞ്ഞി നമ്മൾ തയ്യാറാക്കുക. ഇപ്പൊ സന്ധിവേദനയും നടുവേദനയും ഉള്ളവർക്കായി പ്രത്യേക തരം തയ്യാറാക്കുന്ന കഞ്ഞികളും ഉണ്ട്. പിന്നെ ഈ കഞ്ഞിയോടൊപ്പം തന്നെ പ്രാധാന്യമാണ് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ. ഇപ്പൊ കഞ്ഞിയിൽ നമ്മൾ കർക്കിടക കഞ്ഞിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞവരരി ആയിരിക്കും. കാരണം അത് അത്രയും പ്രോട്ടീൻ തവിട്ട് കാരണം സമ്പുഷ്ടമാണ് നമ്മുടെ ഞവരരി. പിന്നെ മാത്രമല്ല കുറച്ചും കൂടെ നറിഷിംഗ് ആണ് ഈ ഞവരരി, നമ്മുടെ കോശങ്ങൾക്കൊക്കെ ബലം തരുകയും തരാനും ഒക്കെ സഹായിക്കും. പിന്നെ മാത്രമല്ല ദഹനത്തിനും ഇത് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഞവരരി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഞവരരിക്ക് പുറമെ നമ്മുടെ കൾച്ചറലിയും നമ്മുടെ ആയുർവേദത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ഇലകൾ പൊടികൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക. പിന്നെ ഈ ദഹന വ്യവസ്ഥയുടെ കരുത്ത് കൂട്ടാനായിട്ട് നമ്മൾ മോരടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു ഡിഷാണ് മുക്കുടി എന്ന് പറയുന്നത്. മുക്കുടി എല്ലാവർക്കും അറിയായിരിക്കും. ഈ കൊടകപ്പല, ജീരകം, മഞ്ഞൾ എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മൾ മോരിൽ മുക്കുടി ഉണ്ടാക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിക് അഗ്നിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഓജസ്സും, അതായത് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി തരും, പ്രതിരോധ ശക്തി തരും, പേശികളുടെ പുനർജീവനത്തിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കുറേയധികം കൾച്ചറലി നോക്കുകയാണെങ്കിൽ പത്തിലത്തോരൻ ഉണ്ടാവും. നമ്മുടെ മഴക്കാലത്ത് പറമ്പുകളിൽ സുലഭമായിട്ട് വളരുന്ന ഇലകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന പത്തിലത്തോരൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒരു പോഷക സമ്പന്നവും അതേപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നല്ല ആഹാര രീതികളാണ്. അടുത്തു പറയാനുള്ളത് ജീവിതശൈലികളാണ്. ഈ കർക്കിടക ചരിയല്ല പൂർണ്ണമാകുന്നത് മികച്ച ജീവിതശൈലികളിലൂടെ മാത്രമാണ്. അതായത് നമ്മൾ ഈ മരുന്ന് കഴിച്ചു, ട്രീറ്റ്മെൻറ് എടുത്തു എന്നുള്ളത് മാത്രം പോരാ, ജീവിതശൈലിക്കും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. രാത്രി ഒരു 9 മണിക്ക് മുൻപുള്ള ഉറക്കം ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ പകൽ ഉറക്കം ഒഴിവാക്കണം, കാരണം അത് വീണ്ടും നമ്മുടെ ശരീരത്തിലുള്ള കഫദോഷത്തിനെയും ദഹന ഒന്നാതെ നമുക്ക് ദഹനം വീക്കണം. അപ്പോൾ ഈ പകൽ ഉറങ്ങുന്നത് കർക്കിടകത്തിലൊക്കെ മഴയൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് പകൽ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ദഹനശക്തിയെ വീണ്ടും കുറയ്ക്കാനായിട്ട് കാരണമായിരിക്കും. പിന്നെ കഠിനമായ വ്യായാമങ്ങൾ നമ്മൾ വർഷ ഋതുവിൽ, അതായത് ഈ കർക്കിടക സമയത്ത് ഒഴിവാക്കണം. പ്രാണായാമം ചെയ്യുന്നത് വളരെയധികം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ, കാരണം സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും നമ്മുടെ ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും ഒക്കെ പ്രാണായാമം ശീലിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീടോക്സ് ആണ്. അതായത് നമ്മൾ ഈ കർക്കിടക മാസത്തിൻ്റെ രാമായണ മാസമൊന്നും കൂടെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശീലിച്ചു വരുന്നത് തന്നെ ഈ ഒരു മനഃശാന്തിക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആത്മീയത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ ഉണ്ട് എന്ന് പറയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഓഫീസിലായാലും വീട്ടിൽ വന്നാലും ഒക്കെ നമ്മൾ സ്ക്രീൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ. അപ്പോൾ ഈ ഡിജിറ്റൽ ഡീടോക്സും കൂടെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ കർക്കിടക ചികിത്സയിലെ കർക്കിടക ചര്യ പൂർത്തിയാവത്തുള്ളൂ. കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എന്തൊക്കെ വന്നാലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ രാമായണം വായിക്കുന്നതിൽ ശീലിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അതാത് മത ഗ്രന്ഥങ്ങളിൽ വായിക്കുക, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ തന്നെ വേണമെന്നില്ല, റിലാക്സിങ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിന് ശാന്തത കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ സ്ക്രീൻ ഒഴിവാക്കിയിട്ട് ഏർപ്പെടുക, ഇതൊക്കെ ഒരു പരിധിവരെ മനഃശാന്തിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഇപ്പം കർക്കിടക ചികിത്സ നമ്മുടെ ശരീരത്തിന് എടുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ആഹാരക്രമങ്ങളിൽ കർക്കിടക കഞ്ഞി, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ, ആഹാരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ചൂടുവെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം പൊല്യൂട്ട് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പം എപ്പോൾ എവിടെ നിന്ന് കുടിച്ചാലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ

അതേപോലെ ഈ ജീവിതശൈലിയിൽ പറഞ്ഞ ഈ മാറ്റങ്ങൾ ഇതൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ കർക്കിടക ചികിത്സ പൂർണ്ണമാവും. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ കർക്കിടകമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ മിഥ്യാധാരണകളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കർക്കിടകം എന്ന് പറഞ്ഞ ആ കാലത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ആ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ചികിത്സ നമ്മുടെ ബോഡിയെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ഈ കാലം എപ്പോഴൊക്കെ വന്നാലും, അല്ലെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ള ഒരു മഴക്കാലം വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അസ്വാസ്ഥ്യം വരിക എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചികിത്സകളെല്ലാം എടുക്കാം. ഇത് കർക്കിടകത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. കർക്കിടക ചികിത്സ ശരീരത്തിന് ഒരു താൽക്കാലിക റീസെറ്റ് മാത്രമാണ് നൽകുന്നത്. ഇത് എപ്പോഴൊക്കെ നമുക്ക് ഈ റീസെറ്റ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലപ്രദമാകണമെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിലും നമ്മൾ കൃത്യമായിട്ടുള്ള ദിനചര്യയും അതനുസരിച്ചിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. നമ്മൾ കർക്കിടകത്തിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ആ മാസം അത്രയുമാത്രം പ്രകൃതിയിലെ മാറ്റങ്ങളും ഉണ്ടായി നമ്മുടെ ശരീരത്തിന് അത് പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞിട്ടുള്ള ചിങ്ങം തൊട്ടുള്ള അടുത്ത ഒരു വർഷത്തേക്ക് ഒരു റീസെറ്റ് പോലെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്ത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പം നിങ്ങൾ ചെയ്താലും ഇതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടെ മാത്രമേ ഈ ചികിത്സകളൊക്കെ നിങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ എല്ലാവർക്കും പഞ്ചകർമ്മം വേണം, അതായത് പഞ്ചകർമ്മം ചെയ്താലേ കർക്കിടക ചികിത്സ പൂർത്തിയാകുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതായത് പഞ്ചകർമ്മം എല്ലാവർക്കും ആവശ്യമില്ല. ശരീരത്തിലെ ദോഷങ്ങൾ അമിതമായിട്ട് അടിഞ്ഞുകൂടിയവർക്ക് മാത്രമേ ഈ പഞ്ചകർമ്മങ്ങൾ ശരിക്കും ചെയ്തിട്ട് കാര്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് ലളിതമായിട്ടുള്ള ബാഹ്യ ചികിത്സകളും പഥ്യങ്ങളും കൊണ്ടൊക്കെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ശരിക്കും ഈ എണ്ണ തിരുമ്മുക, എണ്ണ തേക്കുക, മസാജ് ചെയ്യുക, ഉദ്വർത്തനം ചെയ്യുക, ധാര ചെയ്യുക, ഇതൊന്നും പഞ്ചകർമ്മമല്ല. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ വമനം, വിരേചനം, വയറിളക്കുക, ഛർദ്ദിക്കുക, വസ്തി കൊടുക്കുക, നസ്യം ചെയ്യുക, ഇതൊക്കെയാണ് പഞ്ചകർമ്മത്തിൽ വരുന്നത്. അപ്പം ഈ തിരുമുന്നതും ധാര ചെയ്യുന്നതും ഒന്നും പഞ്ചകർമ്മമല്ല, അതൊക്കെ ശരിക്കും ശമന ചികിത്സകളാണ്. അതൊക്കെ കർക്കിടകത്തിൽ നമ്മൾ കൂടുതലും അതായിരിക്കും മെയിനായിട്ട് ചെയ്യുക മിക്ക പേഷ്യൻസിനും. പിന്നെ കഞ്ഞി കുടിച്ചാൽ മതി കർക്കിടക, അങ്ങനെയുണ്ട്. കർക്കിടകത്തിൽ ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ആരോഗ്യം നിലനിൽക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായമാണ്, പക്ഷെ അത് മാത്രം പോരാന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, കർക്കിടകത്തിൽ വരുന്ന മൂന്ന് മെയിൻ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അതിൽ ഒരു ചേഞ്ച് മാത്രമാണ് ഈ അഗ്നിമാന്ദ്യം, അല്ലെങ്കിൽ കുറഞ്ഞ ജീർണാവസ്ഥ. കുറഞ്ഞ ജീർണശക്തി മാറണമെങ്കിൽ ഈ കഞ്ഞികുടി നമ്മളെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പ്രൂവനാണ്. പക്ഷെ കഞ്ഞി കുടിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള എണ്ണ തേച്ചുള്ള കുളി, കൃത്യമായ വിശ്രമം, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെയുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കർക്കിടക ചികിത്സയിൽ കർക്കിടക കഞ്ഞി കുടിച്ചാലുള്ള പൂർണ്ണ ഫലം കിട്ടുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കർക്കിടക ചികിത്സ ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് എല്ലാ ശക്തിയും വീണ്ടും കിട്ടും, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവും, എനിക്കൊരു പുതിയ ആരോഗ്യം കിട്ടും. അങ്ങനെയല്ല, ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാവില്ല. ശരീരകോശങ്ങളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. സാധാരണമായി ഒരു 7 ദിവസമോ 14 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസത്തെയൊക്കെ കൃത്യമായ തുടർച്ചയായ ചികിത്സാക്രമങ്ങളിലൂടെ മാത്രമേ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ. എപ്പോഴും എന്നോട് ചോദിക്കും, പഞ്ചകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? എന്താ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും എത്രയോ മടങ്ങാണ് അത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർക്കിടക ചികിത്സ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം. അത് ആ മാറ്റം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ നിങ്ങളുടെ പ്രകൃതിയും കണ്ടീഷനും ഒക്കെ അസസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പം രോഗം വരുന്നതിന് മുമ്പേ ചിലവ് കുറഞ്ഞ രീതിയിൽ രോഗം വരാതെ നമ്മുടെ ശരീരത്തെ മുൻകൂട്ടി സംരക്ഷിക്കുന്നതാണ്. ഈ കർക്കിടക ചികിത്സ നമ്മുടെ മെയിൻ ഉദ്ദേശവും അത് തന്നെയാണ്. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഭക്ഷണക്രമത്തിലൂടെയും തൈലപ്രയോഗങ്ങളിലൂടെയും ശരീരത്തെ പ്രകൃതിയോട് ഇണക്കി നിർത്താൻ എല്ലാ വ്യക്തികളും ശ്രമിക്കേണ്ടതാണ്, തയ്യാറാകേണ്ടതുമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വയം ചികിത്സ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇത് കർക്കിടകത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതുവരെ കഴിക്കാത്ത ഒരു ഇല പോയി പറിച്ച് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇന്ന മസാജ് സെന്ററിൽ അല്ലെങ്കിൽ എൻ്റെ സലൂണിൽ പോയിപ്പോൾ അവിടെ സ്പായിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, അത് കർക്കിടകത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. കാരണം എല്ലാത്തിനും നിങ്ങളുടെ ബോഡിക്ക് അത് ഉതകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ
എല്ലാവരും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട്

0: നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ചികിത്സകൾ ചെയ്ത് ആരോഗ്യം സംരക്ഷിച്ച് അടുത്തൊരു വർഷം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജെഎസ്എസ് ദേവ്, ആയുർവേദ ഡോക്ടർ, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് റിസർച്ചർ അറ്റ് കേരള ആയുർവേദ ലിമിറ്റഡ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.